നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 10-ാം തീയതി, ഞായറാഴ്ച. ഇന്ന് ശ്രുതിമധുരം, അറിയിപ്പുകൾ എന്നിവ കേൾക്കാം.

വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 6 മണിക്ക് ശ്രീവിജയപുരത്തു നിന്ന് സ്വരാജ് ദ്വീപ്, ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്തുനിന്നും ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV ഹഡ്വേ നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:30. MV ബാരട്ടാങ് സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:45. ഷഹീദ് ദ്വീപിലേക്ക് MV റാണി ജംഗ നാളെ രാവിലെ

0: 11 മണിക്ക് യാത്ര തിരിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹീദ് ദ്വീപിൽ നിന്ന് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ജോളിബോയ് സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 11:30 യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്ന് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിച്ച് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി ഹഡ്വേ നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സമാപിച്ചു.
1: Thank you.

പ്രിയ ശ്രോതാക്കളെ, ഗർഭിണികളായ സ്ത്രീകളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും പോഷണ നിലവാരം ഉയർത്തുക, ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ വനിതാ ശിശുവികസന വകുപ്പ് വഴി നടപ്പാക്കി വരുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. 2017 ജനുവരി മുതൽ ആരംഭിച്ച ഈ പദ്ധതി പ്രകാരം ആദ്യ പ്രസവത്തിന് 5,000 രൂപ ധനസഹായം ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭ്യമാക്കുന്നു. പദ്ധതി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി 3 ഗഡുക്കളായാണ് ആനുകൂല്യം ലഭ്യമാക്കുന്നത്. കേന്ദ്ര, സംസ്ഥാന ജീവനക്കാർ, പൊതുമേഖലാ ജീവനക്കാർ എന്നിവർ ഒഴികെ മറ്റു പ്രസവാനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാതെ എല്ലാ സ്ത്രീകൾക്കും അവരുടെ ആദ്യ പ്രസവത്തിന് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യത്തിന് അർഹതയുണ്ട്.

0: ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്ന് പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഏവർക്കും ശ്രുതിമധുരത്തിലേക്ക് സ്വാഗതം.
1: ശ്രുതിമധുരം

0: കോട്ടാണ്.
1: പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.
2: ആദ്യ ഗാനം രാസലീല എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസിനോടൊപ്പം വാണി ജയറാമൻ സംഘവും പാടിയത്. വയലാറിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് സലീൽ ചൗധരി. എൻ ശങ്കരൻ നായർ സംവിധാനം നിർവഹിച്ച് 1975 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് രാസലീല.

ചിത്രം സത്യവാൻ സാവിത്രി. ആലാപനം കെ ജെ യേശുദാസ്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ. പി ജി വിശ്വംഭരന്റെ സംവിധാനത്തിൽ 1977 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് സത്യ

നെല്ല് എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസിനോടൊപ്പം പി മാധുരി പാടിയത്. വയലാറിൻ്റെ വരികൾക്ക് ഈണം പകർന്നത് സലീൽ ചൗധരി. രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത് 1974 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് നെല്ല്.

ചിത്രം നീലപ്പൊന്മാൻ. ആലാപനം എസ് ജാനകി. ഗാനരചന വയലാർ. സംഗീതം സലീൽ ചൗധരി. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് പ്രേം നസീർ നായകനായി 1975 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് നീലപ്പൊന്മാൻ.

0: കോട്ടാണ്.
1: പഴയ തലമുറയുടെ ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഏറ്റവും പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രുതി മധുരം.
2: ആകാശവാണി 90 വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്ന് പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.
3: ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടികൾ സമാപിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആശംസകൾ നേരുന്നു. സ്നേഹപൂർവം, സുനിത ബാബുരാജ്.
4: श्रोताओं, अभी आप मलयालम कार्यक्रम सुन रहे थे. हम आकाशवाणी के श्री विजयपुरम केंद्र से बोल रहे हैं. श्रोताओं, दोपहर के 1 बजने वाले हैं. अब समाचारों का प्रसारण होगा, जिसे हम अपने दिल्ली केंद्र से रिले करेंगे. कृपया प्रतीक्षा कीजिए.